0: അയ്യോ, അനേക അക്ഷൗഹിണി പറ്റി ബ്രഹ്മോത്തരമ്പുക പ്രജാപരിപാലന ചേസിന നലചക്രവർത്തി ഈനാടു ചീരലു അർദ്ധഭാഗമു കട്ടുകൊനവലസി വച്ചത്. അയ്യോ, ഏമി ദൗർഭാഗ്യമു. പ്രാണേശ്വര, അയ്യോ, പ്രഭു, ഈ ദുർഭരസ്ഥിതി നുണ്ടി ബയടപ്പെടുട്ടുക്കു മീ മിത്രുടു വിദർഭരാജു കടക്കു പോവുട്ടയേ ഉത്തമമനി തോച്ചുന്നത്.
1: കാനി ദേവി, ഒക്കപ്പുടു അതിനി രാജ്യാനിക്കി അത്യന്ത വൈഭവമുഗാ വെള്ളിന വരം, ഇപ്പോൾ ഈ സ്ഥിതിലോ വെള്ളിട്ടു നാ മനസ്സു അംഗീകരിച്ചിട്ടു ദേവി, അംഗീകരിച്ചിട്ടു.
0: അവനു അതിയുന്നു നിജമേ പ്രഭു, അലസടി ചീ നിദ്ര വച്ചുന്നത്
1: കൊതിസേപ്പു
0: വിശ്രമിച്ചതമ്മു.
1: അട്ടുലനീ ദേവി,